ശിവജ്ഞാനം പവമതനയറമാറ്റും പാങ്കിനില്ലോങ്കിയ ജ്ഞാനം ഉപമയിലാക്കലജ്ഞാനം ഉണർവരിയമജ്ഞാനം തവ മുതൽവർ സംബന്ധ സാമുണന്താർ അന്നിലയിൽ

ടവുറ്റമർ മാന്നളും കരമാടപൊക്കളെ ദോശ വെച്ചിടവേ നടിച്ചവർ തന്റെ വാഴ്വേ മാതി.

0: മെഴുകുപോൽ മെല്ലെ മെല്ലെ ഉരുകി നാവിൽ ഒരു സൊട്ട് നീരമുന്തി നമുക്കാക നം ദേശത്തുക്കാക വിടുതലൈ നെരുപ്പാകി മെഴുകാകി ഉരുകിനാൻ
1: ഊരണുവിൽ ഉദിത്ത മകൻ ഈണദേശത്തിന് വിടുതലയ്ക്ക് പോരാടിനൂർ വീതിയിലെ ദിലീപൻ പതികിടന്ത പന്നിരണ്ട് നാടാകെ ഉടൻ തുറുണ്ട കണ്ണീരിൽ നാം പാട് കൺമൂടിനുതലൈ നെരുപ്പാകി മണ്ണിൽ ഒളിയാകിനീള മണ്ണിൽ വിടുതലൈ നെരുപ്പാകിനോർ മുരുകനും ഇരങ്ങവില്ലേ നാട് വന്ന അമിതിപ്പടയോ പാർക്കവില്ലേ എങ്ങൾ ദേശത്തിൽ